0: ഡെങ്കു മാരാന്തികായി. മേ പ്രജാവൈദ്യ വിശേഷജ്ഞ പ്രസീല സമരവീർ.
1: ഡെങ്കു രോഗയെ സേദീമ സന്ധാ മിനിസാ ഡെങ്കു മധുരുവാൻ സഹ വൈറസ് കാണ് അപ്പ പരിസരയെ തിബിയുത്തുയ. ഡെങ്കു മധുരുവാൻ അപ്പ പരിസരയെ സിറ്റിന്നെ വർഗദേക്കിഡിസ് ഈജിപ്തായി സഹ ഇഡിസ് അൽബോപിക്ടസ് ചന മധുരു വർഗദേക്കി. ഡെങ്കു വൈറസ് കാണ് ഹത്തറക് തീയണോ എക്ക ദക്ക തുണ സഹ ഹത്തറ ഇനിസ അപ്പട്ട് ജീവിതകാലയ തുളതി ഡെങ്കു രോഗയെ ഹത്തറ വത്താവാക് വെലതി ഹെക്ക.
0: ഡെങ്കു മാരാന്തികായി
2: CDP ස්ථාවර තැන්පතු වෙතින් 15%ක් දක්වා අසම සම පොලි අනුපාත වැඩි විස්තර සඳහා 011173888388 අමතන්න ණය ශ්‍රේණිගත කිරීම BBB LK Outlook Stable Fitch Ratings ලංකා ලිමිටඩ් ශ්‍රී ලංකා මහ බැංකුවේ අවසර ලත් බලපත්‍ර ලාභී මුදල් සමාගමකින්.